റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. മധുര സ്വപ്നങ്ങളോ.

0: അവിടെ നല്ല വിശപ്പ്.
1: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കെ, ഞാൻ വിളമ്പി തരാം
2: ചേട്ടാ.
0: ഓ, നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പഴാ നീ വിളിച്ച്.
2: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോവാം.
0: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ആ തെക്കൻ സ്റ്റൈലിൽ രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
2: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
3: September 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ, 80s-ലെ രുചിമേളം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: അബേ നല്ല വിശപ്പ്.
3: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കെ, ഞാൻ വിളമ്പി തരാം.
4: ചേട്ടാ,
2: നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത്.
4: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോകാം.
2: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തെക്കൻ സ്റ്റൈല് രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
4: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
5: സെപ്റ്റംബർ 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ, 80s-ലെ രുചിമേളം.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: ഒരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: നമ്മുടെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ ദർശി ഓടി മക,
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ്, അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500499.

0: നിങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ച പോണേ.
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മള് പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
4: September 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.

0: അതിനനുസൃതമായി എങ്ങനെ കുട്ടികളെ മോൾഡ് ചെയ്യാം.
1: ഒരു രണ്ടാം ക്ലാസ് മുതലെങ്കിലും AI ലിറ്ററസി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കുട്ടിയുടെ ഈ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം AI യൂസേജ് വരേണ്ടത്. കോപ്പി പേസ്റ്റ് അപ്രോച്ച് അല്ല വേണ്ടത്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അപ്രോച്ചിലേക്കാണ് നമ്മൾ ഈ AIയിൽ കൂടി കുട്ടികളെ കൊണ്ടുപോകണം.
0: ലൈഫിൽ റിസ്ക് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം.
1: വെറുതെ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയമുണ്ട്, അതേതാണ്? ഒരു 20സിന്റെയും 30സിന്റെ ഇടയിൽ നമുക്ക് റിസ്ക് എടുക്കാം. ഏറ്റവും സൂട്ടബിൾ ആയ ടൈം അതാണ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ഡോക്ടർ അബ്ദുൾ റൌഫ്, ഫൗണ്ടർ ആൻഡ് CEO മീം എഡ്ടെക്. കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക്
0: യു ഇൻ അസോസിയേഷൻ വിത്ത്
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: റേഡിയോ സനോ 91.7 FM.

0: ആത്മീയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: Chennai beats.
3: Tamil, head of the hour.
4: In the art of podumakkolanda.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
5: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: അമ്മേ നല്ല വിശപ്പ്.
3: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കെ, ഞാൻ വിളമ്പി തരാം.
4: ചേട്ടാ,
2: ഓ നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പഴാ നീ വിളിച്ചെ.
4: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈറ്റീസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോവാം.
2: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തെക്കൻ സ്റ്റൈലിൽ രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
4: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
5: September 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ. 80s-ലെ രുചിമേളം.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: അമ്മേ നല്ല വിശപ്പ്.
3: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കെ, ഞാൻ വിളമ്പി തരാം
4: ചേട്ടാ.
2: ഓ, നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പഴാ നീ വിളിച്ചെ.
4: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോവാം.
2: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തെക്കൻ സ്റ്റൈൽ രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
4: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
0: സെപ്റ്റംബർ 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ, 80s-ലെ രുചിമേളം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

എല്ലാരും റെഡിയല്ലേ? ഊണ് കഴിക്കാൻ എല്ലാരും റെഡിയല്ലേന്ന് മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. നമ്മള് നെയ്യ് അത് വറക്കുന്ന സമയത്ത്, നെയ്യ് ചൂടാക്കുന്ന സമയത്ത്, വറക്കുന്നതല്ല, നെയ്യ് ചൂടാക്കുമ്പോഴുള്ള ഒരു പ്രത്യേക മണമില്ലേ, ആ മണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാം, വെണ്ണ ഒരുക്കുമ്പോൾ അതിലെ പാൽഘടകങ്ങളെല്ലാം കരിഞ്ഞു മാറുമ്പോഴാണ് നെയ്യ്ക്ക് ഈ മനോഹരമായിട്ടുള്ളൊരു ഗന്ധം ലഭിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ രുചിയും മണവും നമ്മുടെ സംതൃപ്തിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫുഡ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത ഭക്ഷണം കഴിക്കുമ്പോൾ വേഗം വയറ് നിറഞ്ഞതായിട്ട് തോന്നുകയും അതുവഴി അമിതമായിട്ട് നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നൊരു ശീലം ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ മീൽ സ്റ്റഡിയിലെ നെയ്യുടെ ചില ഗുണഗണങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകാനായിട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഒരു പഠനം നടന്നാലോ അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള എന്തും മീൽ സ്റ്റഡിക്ക് വിഷയമാണ് അല്ലെങ്കിൽ വിശേഷമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉള്ള സംശയമുണ്ട്, ചോറിനോടൊപ്പം തന്നെ നെയ്യ് ചേർത്ത് കഴിച്ചാൽ തടി കൂടുമോ? അപ്പോഴാണ് ഈ പുതിയ പഠനങ്ങൾക്ക് പ്രസക്തി വന്നിട്ടുള്ളത്. ആ പുതിയ പഠനങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ടും പോകുന്നത്. വെയിറ്റ് ചെയ്തോളൂ, റേഡിയോ സുനോയിൽ മീൽ സ്റ്റഡി. കൂടെയുണ്ട് അപ്പുണ്ണി.

ഹൗസിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മൾ ചോദിച്ചു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നല്ല ആവി പറക്കുന്ന ചൂട് ചോറിലേക്ക് നല്ല സ്വർണ്ണ നിറമുള്ള നാടൻ നെയ്യ് ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളത്. നെയ്ച്ചോറാണെങ്കിലും ശരി, സദ്യ ആയാലും ശരി, തലമുറകളായിട്ട് നമ്മുടെ ഒരു എന്താ പറയണ ഭക്ഷണ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ തലമുറകളായിട്ട് ചോറിനൊപ്പം നെയ്യ് ചേർത്ത് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. വെറുതെ രുചിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ ഈ ശീലത്തിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ചൂട് ചോറിൽ അല്പം നെയ്യ് ചേർക്കുന്നത് ദഹനം എളുപ്പമാക്കാനും അതുപോലെ തന്നെ പോഷകങ്ങളെ വലിച്ചെടുക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കുടലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോൾ ദഹനം എളുപ്പമാവണം അല്ലെങ്കിൽ പോഷകങ്ങൾ വലിച്ചെടുക്കണം, ഏറ്റവും വലിയ കാര്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കണം. വെളുത്ത ചോറിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടും. അതായത് നമ്മളെപ്പോഴും പറയില്ലേ, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ പറയും നമ്മൾ മോട്ടാർ റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിനൊപ്പം നെയ്യ് പോലെയുള്ള കൊഴുപ്പ് ചേരുന്ന സമയത്ത് അത് ആമാശയത്തിൽ നിന്ന് ഭക്ഷണം പുറത്തേക്ക് പോകുന്ന പ്രക്രിയയെ വൈകിപ്പിക്കുകയും ഇത് ഗ്ലൂക്കോസ് രക്തത്തിൽ കലരുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, റിസർച്ച് ഗേറ്റ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നതാണ്. അതായത് 3 മാസത്തോളം ഏകദേശം 103 Type 2 പ്രമേഹ രോഗികൾക്ക് നെയ്യ് ചേർത്ത് ചോറ് നൽകിയിട്ടാണ് ഈ പരിശോധന നടത്തിയത്. ഈ പഠനത്തിൽ പങ്കെടുത്ത 86.41% ആളുകളുടെയും HbA1c ലെവൽ കുറഞ്ഞതായിട്ട് കണ്ടു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം നെയ്യ് വെറുതെ അല്ല, വെറുതെ ചോറുണ്ടതിനേക്കാൾ അതിൽ അല്പം നെയ്യ് ചേർക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കുമെന്ന് ചുരുക്കം. മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: ഒരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻകോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻകോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: Hello, this is Aishwarya Lakshmi.
6: You're listening to Radio Suno 91.7.

0: ദിവ്യവചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: കേട്ടുകൊണ്ടേയിരിക്കുന്നത് മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ്. മീൽസ് റെഡിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാല് നെയ്, നെയ്യുടെ ഗുണഗണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നെയ് കൂട്ടി ചോറുണ്ടാൽ തടി കൂടുമോ എന്നുള്ളൊരു പഠനത്തിൽ നിന്നാണ് ഇത്രയേറെ കാര്യങ്ങൾ നെയ്യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പല പച്ചക്കറികളിലെയും വൈറ്റമിനുകളും പോഷകങ്ങളും ശരീരത്തിലേക്ക് ശരിയായിട്ട് ആഗീകരണം ചെയ്യപ്പെടണമെങ്കിൽ അതിനൊപ്പം കൊഴുപ്പ് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ചോറിനൊപ്പം ക്യാരറ്റോ ചീരങ്ങയോ അല്ലെ ചീരയോ മത്തങ്ങയോ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ് കൂടി ചേർത്താല് വൈറ്റമിൻ എ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബീറ്റാ കരോട്ടിൻ പോലെയുള്ള ഘടകങ്ങൾ അത് ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 2022 യാവോ എറ്റൽ നാഷണൽ ലൈബ്രറി അവരുടെ ഒരു മെഡിസിനിൽ ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ഇത് കഴിക്കുന്നത് ആഗീകരണ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ചോറും കറികളും പച്ചക്കറികളും എല്ലാം അടങ്ങിയ നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ ഊണിനൊപ്പം അല്പം നെയ് കൂടി വിളമ്പുന്നത് പോഷകങ്ങൾ പരമാവധി ശരീരത്തിൽ എത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വയറിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ നെയ്ക്കുട്ടൻ കേമനാണെന്നാണ് പറയുന്നത്. അതായത് നെയ്യില് സാച്ചുറേറ്റഡ് കൊഴുപ്പ് കൂടുതലാണെങ്കിലും ബ്യൂട്രിക് ആസിഡ് പോലെയുള്ള വളരെ പ്രധാന ഫാറ്റി ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വൻകുടലിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധുനിക ശാസ്ത്രം മാത്രമല്ല ആയുർവേദവും നെയ്യുടെ ഗുണങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ശരീരത്തിലെ ദഹന പ്രക്രിയയെ സഹായിക്കാനും ശരീരകലകളെ പ്രോത്സാഹിപ്പിക്കാനും പോഷിപ്പിക്കാനും ഒക്കെ നെയ്ക്ക് പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ് ആയുർവേദവും പറയുന്നത്. ബുദ്ധിവികാസം, ഉടലിന്റെ ആരോഗ്യം, കാഴ്ചശക്തി ഇതൊക്കെ മെച്ചപ്പെടുത്താൻ നെയ് നല്ലതാണെന്നും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് നെയ്യ് എന്നുള്ളതാണ് പഴയതായിക്കോട്ടെ പുതിയതുമായിട്ടുള്ള പഠനങ്ങൾ പറഞ്ഞു വരുന്നത്. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. Chennai beats
1: Tamil head of the hour in the art of podumakkolanda.

0: suno 91.7 FM Qatar's favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
1: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: മീൽസിഡി വിശേഷങ്ങളിൽ ഇന്ന് താരമായത് നെയ്യാണ്.
1: അപ്പൊ നെയ് ചേർത്ത് ഊണ് കഴിക്കുന്നതും നെയ് ചേർത്ത് ആഹാരങ്ങൾ കഴിക്കുന്നതും അല്പം ശുദ്ധ നെയ് കഴിക്കുന്നതും എല്ലാം ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ശരീരത്തിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ ശരീരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാലും ഒരു കാര്യം കൂടി പറയട്ടെ, ഇത്രയേറെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ മീൽഷെഡിയിൽ കുറച്ച് സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗുണഗണങ്ങളും ഉണ്ടെങ്കിലും നെയ് ഒരുപാട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ്. കാരണം ഒരു ടീസ്പൂൺ നെയ്യില് 45 കലോറി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഹൃദയാരോഗ്യത്തിനായിട്ട് സാച്ചുറേറ്റഡ് കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായ ഒരാൾക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ് മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അടങ്ങിയ ഒരു സന്തുലിതമായ ഒരു ഭക്ഷണക്രമത്തിനൊപ്പം മിതമായ അളവിൽ നെയ് കൂടി ചേർക്കുമ്പോഴാണ് പൂർണ്ണമായ ഗുണം ലഭിക്കുന്നത് എന്ന് പറയുന്നു. അല്ലാതെ ഒരു പ്രത്യേക ഭക്ഷണം മാത്രം കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താമെന്ന് നാം കരുതരുതെന്നും ഈ പഠനങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ എന്തായാലും നെയ്യാണ് ഇന്ന് താരമായത്. വെറുതെ ചോറുണ്ടെന്നതിനേക്കാൾ അതിൽ അല്പം നെയ് ചേർത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നെയ് പുരട്ടിയ മീൽസെഡിയിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോ അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. ഓക്കേ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: You are listening to Radio Suno.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്.
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ കുനാഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
3: ഹായ്, ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. റേഡിയോ സിനോ 87.6 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ നൂറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വെള്ളിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ ഇഷൽ നൂറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 777-999-876 എന്ന നമ്പറിലേക്ക്. 777-999-876. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇഷൽ നൂറിലെ ആദ്യത്തെ ഗാനത്തിലേക്ക് പോയാലോ. പ്രവാചകന്റെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഓരോ കാലഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഓരോ കവികളും അവ ഈണത്തിൽ പാടി ഗ്രാമഫോണുകളിലൂടെയും മറ്റും റെക്കോർഡ് ചെയ്യപ്പെട്ടതോടെ അതെല്ലാവരും ഏറ്റെടുത്തു. പ്രവാചകന്റെ ജനനത്തെ ആസ്പദമാക്കിയിട്ട് PT അബ്ദുറഹ്മാൻ എഴുതിയ ഒരു ഗാനമാണ് ആമിന ബീവി കോമന മോനെ എന്ന് തുടങ്ങുന്ന പാട്ട്. പിളയിൽ ഫസീലാത്തയാണ് ആ ഒരു പാട്ട് ആലപിച്ചിട്ടുള്ളത്. ഇതുപോലെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ മറ്റൊരു ഗാനമുണ്ട്, റസൂലെ നിൻവരവാലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഹിറാഗുഹയില് ഏകനായി തപസ്സിരിക്കുമ്പോൾ ജിബ്രീൽ ഖുർആനും കൊണ്ടുവരുന്ന സംഭവമാണ് കവി ഈ ഒരു പാട്ടിലൂടെ മനോഹരമായിട്ട് വിവരിക്കുന്നത്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ 87.6 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹലോ, ഞാൻ അനു സിത്താര.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: October 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിംഗിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
5: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
4: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
6: September 24 to 27 4 days മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
1: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോസിനോ 87.6 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽനൂറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. നമ്മൾ പറഞ്ഞു വന്നത് പ്രവാചകന്റെ ഓരോ ജീവിത കാലഘട്ടവും മാപ്പിളപ്പാട്ടിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് കവികൾ ഇഷല് തുന്നിയിട്ടുണ്ട്. പ്രവാചകന്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ കുറച്ചു മുന്നേ കേട്ടത്. അതുപോലെ ഓ അബൂ സാഹിബ് പ്രവാചകന്റെ കുട്ടിക്കാലത്തെ അനാഥത്വത്തെ പറ്റിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ എ വി മുഹമ്മദിന്റെ നിരവധി ഗാനങ്ങൾ പ്രവാചക മധുഹകളും ജീവിത ചരിത്രങ്ങളുമാണ്. പ്രവാചകന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന ഗുണമണിയായ റസൂലുള്ള എന്ന പാട്ട് ഇന്ന് നമ്മുടെ നാവില് തത്തിക്കളിക്കുന്ന ഒരു ഗാനം തന്നെയാണല്ലേ. മദ്രസകളിലെ നബിദിനത്തിൽ ഈ ഒരു പാട്ട് പാടാത്ത ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ആ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ 87.6 FM-ൽ ഇഷൽ നൂറാണ്. കൂടെയുള്ളത് ഞാൻ

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
4: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
3: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
4: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
5: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
6: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: പ്രവാചകന്റെ ജനനം മുതലുള്ള പല കാലഘട്ടങ്ങളും മാപ്പിളപ്പാട്ടിലെ പ്രമേയമായിട്ടുണ്ട്. ആ ഗാനങ്ങളിലൂടെയാണ് റേഡിയോ സിനോ 87.6 FM-ൽ ഇഷൽ നൂറിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. MS ബാബുരാജിന്റെ സംഗീതത്തില് വിലയിൽ ഫസീലാത്തയുടെ സ്വരത്തിൽ വന്നിട്ടുള്ളൊരു പാട്ടുണ്ട്. ഇതുപോലെ റസൂലിനെ കുറിച്ചുള്ള പാട്ടുകൾ പിന്നീടും ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ഗ്രാമഫോൺ വിട്ട് കാസറ്റ് തരംഗവും CD തരംഗവും ഒക്കെ വന്നപ്പോഴും ഈ പാട്ടുകൾക്കൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനാൽ തന്നെ ഈ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും റസൂലിനോടുള്ള മുഹബത്തും നമുക്ക് കൂടി വരും. മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ ചരിത്ര കാവ്യത്തില് മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോകുന്നത് വിവരിക്കുന്നുണ്ട്. ദാസേട്ടന്റെ ശബ്ദത്തില് ഹക്കാന കോനമറാൽ എന്ന ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ 87.6 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ? ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബാഴ്വ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബാഴ്വ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
3: മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സ്നോ 87.6 FM കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷല്ലൂറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പി ടി അബ്ദുറഹ്മാൻ, എസ് എ ജമീൽ, കാനേഷ് പൂനൂർ, OM കരുവാരക്കൊണ്ട് തുടങ്ങി നിരവധി സർഗ പ്രതിഭകൾ ഒരു പിടി ഗാനങ്ങൾ റസൂലിന്റെ മദഹിഷലിൽ കോർത്തിട്ടുണ്ട്. മക്ക മണൽത്തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും, കതിർക്കത്തും റസൂലിന്റെ, മക്കത്ത് പൂത്തൊരു, ഇങ്ങനെ ഒട്ടനവധി ഗാനങ്ങളാണ് റസൂലിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. കല്യാണമേ തിരുനബി കല്യാണമേ എന്ന ഗാനം, ആയിഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള വിവാഹമാണ് ഈ ഒരു പാട്ടിന്റെ വിഷയം. മാണിക്യമലരായ പൂവി, നമ്മളെല്ലാം ഇപ്പോഴും പാടി നടക്കുന്ന ഒരു ഗാനം അല്ലെ. ഈ ഒരു പാട്ടില് ഖദീജ ബീവിയും പ്രവാചകനും തമ്മിലുള്ള വിവാഹ അഭ്യർത്ഥനയാണ് പശ്ചാത്തലമാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഒട്ടനവധി ഗാനങ്ങളാണ് പിറന്നിട്ടുള്ളത്. കാനേഷ് പൂനൂർ എഴുതി, എരഞ്ഞോളി മൂസക്ക പാടി മനോഹരമാക്കി

ഇതുപോലെ ഒട്ടനവധി ഗാനങ്ങൾ പ്രവാചകന്റെ കാലത്ത് ഭൂമിയിൽ ജനിക്കാൻ കഴിയാത്ത നൊമ്പരം എഴുതി ഒട്ടനവധി രചനകളും മാപ്പിളപ്പാട്ടിലുണ്ടായിട്ടുണ്ട്. പ്രവാചകനെ കുറിച്ച് എഴുതിയ റസൂലെ റസൂലെ എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ 87.6 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഗ്രൗണ്ടിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവാ വില്ലേജ് മത്തർ കദീം കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബർവാ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സ്നോ 87.6 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ നൂറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ രചനയില് പ്രവാചകനെ കുറിച്ച് വന്നൊരു ഗാനമുണ്ട്. ഈ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് വാട്സപ്പിലൊക്കെ ട്രെൻഡായിരുന്നു. പക്ഷെ ഇതിന്റെ രചന നിർവഹിച്ചത് ബാപ്പു വെള്ളിപ്പറമ്പാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു ഗാനം പലരും തെറ്റിച്ചു പാടിയപ്പോഴാണ് അദ്ദേഹം അത് തിരുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത്. അതുപോലെ തന്നെ ദാസേട്ടൻ പാടി ഹിറ്റാക്കിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, യാ മുഹമ്മദ് നബിയെ സലാം എന്ന് തുടങ്ങുന്ന ഗാനം. പിൽക്കാലത്ത് ഈ പാട്ട് പലരും പാടിയിട്ടുണ്ട്. അർത്ഥസമ്പുഷ്ടമായ രീതിയിൽ തനിമ ചോരാതെ എഴുതിയൊരു ഗാനം. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഏത് കാലത്തും നിലനിൽക്കും. ദാസേട്ടന്റെ ശബ്ദത്തില് ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ 87.6 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരിവെന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂനിവെന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: ബ്രോട്ട് ടു യു ബൈ അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാർട്ട് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 87.6 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ നൂറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. അറബി മലയാള സാഹിത്യത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട പദ്യകൃതി മാലപ്പാട്ടാണല്ലേ. അതിൽ തന്നെ വ്യത്യസ്ത തരം മാലപ്പാട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് വെള്ളപ്പൊക്കമാല. മാപ്പിളപ്പാട്ട് മേഖലയിൽ തന്റേതായ ശൈലിയിൽ തന്റെ രചനകൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവി പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിന്റെ രചനയിൽ പിറന്ന ഒരു മാലപ്പാട്ടാണ് വെള്ളപ്പൊക്കമാല. കാലങ്ങൾക്ക് മുൻപ് കൊല്ലവർഷം 1136 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് പുലിക്കോട്ടിൽ ഹൈദർ വെള്ളപ്പൊക്കമാലയിലൂടെ എഴുതിയത്. പുലിക്കോട്ടിൽ ഹൈദറിന്റെ വെള്ളപ്പൊക്കമാലയ്ക്ക് പുറമെ ധാരാളം പാട്ടുകൾ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മാപ്പിളപ്പാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് 1944 കാസർഗോഡുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുഗ്രാലിയിലുള്ള അഹമ്മദ് ഇസ്മായിൽ സാഹിബ് എഴുതിയ ജലബാധ ഗാനം. അതുപോലെ തന്നെ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പന്നൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ രചിച്ച ഇമ്മലയാളത്തെക്കുറി എന്ന് തുടങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ ഗാനം. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. അതിൽ കവി വെള്ളപ്പൊക്കത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1906 പ്രളയത്തെക്കുറിച്ച് തൂഫാൻ മാല, 1924 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദിന്റെ വെള്ളപ്പൊക്കം എന്ന കൃതി, ഇങ്ങനെ ഒരുപാട് രചനകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇഷൽക്കത്തിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് പന്നൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ രചിച്ച ഇമ്മലയാളത്തിക്കുറി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോ സ്നോ 87.6 FM കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ഗോപിസുന്ദർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: 91.7 റേഡിയോ സുനോ.
2: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
1: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സ്നോ 87.6 FM കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽനൂറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പല ചരിത്രങ്ങളും മാപ്പിള പാട്ടിൽ പ്രമേയമാകാറുണ്ട്. അതുപോലൊരു ചരിത്രം പറഞ്ഞ പാട്ടാണ് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം. മക്കയിൽ നിന്ന് ഇസ്ലാമിന്റെ സന്ദേശവുമായി എത്തിയ പ്രവാചകന്റെ അനുചരന്മാർ കേരളത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നുമുള്ളൊരു ചരിത്രമാണ് ഈ ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്നത്. മാപ്പിളപ്പാട്ടില് അറബി മലയാളത്തിലുള്ള രചനകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മക്കയിൽ നിന്നും പ്രവാചകന്റെ അനുചരന്മാര് കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് സംവദിക്കാനായിട്ട് ഒരു ഭാഷയുണ്ടായിരുന്നില്ല. മലയാള ഭാഷ ലിപിയും പദാവലിയും ഒന്നും വേണ്ടത്ര വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സമൂഹത്തിന് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട ഒരു സമയമായിരുന്നു അത്. അങ്ങനെയാണ് അറബി പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അവരുടെ ഭാഷയോട് ചേർത്ത് അറബി എഴുതുക എന്ന പുതിയ രീതി അവർ പരീക്ഷിക്കുന്നത്. അങ്ങനെ രൂപം കൊണ്ടതാണ് അറബി മലയാളം. ഏകദേശം 6000-ലേറെ പദ്യ ഗദ്യങ്ങൾ രൂപം കൊണ്ട അറബി മലയാളം മലയാള ഭാഷാ ചരിത്രത്തിൽ ഒരു നാഴിക കല്ലായി മാറുകയായിരുന്നു. ഇന്നും മദ്രസകളിൽ കുട്ടികളെയൊക്കെ ഈ ഒരു ഭാഷ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പലരും പഠിച്ചിട്ടുമുണ്ട്. അതൊരു സമൂഹത്തിന്റെ സംസ്കാരത്തെ കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. അറബി മലയാള ഭാഷാ കാവ്യങ്ങളിലൂടെയും ബൈത്തുകളിലൂടെയും ഒക്കെയാണ് ആ ഒരു സമയത്ത് അവർ ആശയവിനിമയം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കത്ത്, എഴുത്ത്, പാട്ട്, വട്ടപ്പാട്ട്, കൈമുട്ടിപ്പാട്ട്, അറബന, ദഫ്മുട്ട്, കോൽക്കളി ഇവയൊക്കെ ആ ഒരു സമയത്ത് പരിശീലിച്ചു. 10-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അറബി മലയാളത്തിലൂടെയാണ് ഇവർ പരസ്പരം ആശയവിനിമയം ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ ചരിത്രം പറഞ്ഞ ഗാനം പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടെന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ 87.6 FM കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: Hi, ഞാൻ നിങ്ങളുടെ ഭാമ.
3: You are listening to
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം കുനാഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: അറബ് കവികളായ കഅബ ബിൻ സുഹൈറും ഇമാം ബുസൂരിയും ഒക്കെ പ്രവാചകരെ പ്രവർത്തിച്ച് ഒരുപാട് കാവ്യങ്ങൾ രചിച്ചവരാണ്. ഇമാം ബുസൂരിയുടെ ബുർദ ഇന്നും പല ഈണത്തിലും താളത്തിലും ഒക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 87.6 FM ലിഷൽ നൂറാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. മുൻകാലത്ത് പാതിരാവേളയിലെ വഴു പരമ്പരകളുടെ തുടക്കം ഒരു ബുർദ ആലാപനത്തിലൂടെയായിരുന്നു. പ്രവാചക പ്രകീർത്തനം ഇത്ര മനോഹരമായി അവതരിപ്പിക്കപ്പെട്ട വേറൊരു കാവ്യമില്ല എന്ന് തന്നെ പറയാം. കേരളക്കരയില് അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട കാവ്യങ്ങൾ അത്രയും പ്രവാചക സ്തുതിഗീതങ്ങളിലൂടെയാണ്. കണ്ടെടുക്കപ്പെട്ടവയില് ഏറ്റവും പ്രാചീന അറബി മലയാള കൃതിയാണ് മുഹീദ്ദീൻ മാല. അത് തുടങ്ങുന്നതും നബിയിൽ സ്തുതിയും സ്വലാത്തും പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് വന്ന മാലപ്പാട്ടുകളിലും അത് കഴിഞ്ഞുള്ള പല മാപ്പിളപ്പാട്ടുകളിലും പ്രവാചകന് സലാം പറഞ്ഞു തുടങ്ങുന്നതാണ്. കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് പ്രവാചക പ്രകീർത്തനത്തിന്റെ ഒരു കാവ്യമാണ്. ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യ നബി കീർത്തനവും ഇത് തന്നെയായിരിക്കും. പ്രവാചക കീർത്തനങ്ങളും ഇസ്ലാമിക ചരിത്രങ്ങളും ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മഹാകവി മൊയിൻകുട്ടി വൈദ്യരാണ്. അദ്ദേഹത്തിന്റെ രചനയിൽ പിറന്ന് ദാസേട്ടൻ പാടിയ ഗാനം ഉണ്ടെന്നും മിഷ്കാത്ത്, ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷൽനൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 10 മണിയാവുമ്പോൾ കേട്ട് കൂട്ടുകൂടാം.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
1: പണ്ടത്തെ ആ മക്കാനിപ്പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് റേഡിയോസിനോ 91.7 FM ലിഷൽ ഖത്തറിലൂടെ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മക്കാനിപ്പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അറബി മലയാളം ലിപി. മക്കാനിപ്പാട്ടുകൾ അക്കാലത്ത് ജനപ്രിയമാകാൻ പ്രധാന കാരണം തന്നെ ഈ സവിശേഷമായ ഭാഷാ ശൈലിയായിരുന്നു. മലയാളം വാക്കുകൾ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന രീതി. ഇത് കേവലം ഒരു എഴുത്ത് രീതി അല്ലായിരുന്നു, മറിച്ച് മക്കാനികളിലെ ഗായകർക്ക് തങ്ങളുടെ പാട്ടുകൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഒരു വഴികൂടിയായിരുന്നു. മക്കാനികളിലെ ആ പഴയ പാട്ടു സദസ്സുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മാപ്പിളപ്പാട്ടിനെ ലോക പ്രശസ്തമാക്കിയ ചിലരുണ്ട്. വി എം കുട്ടിമാഷും എരഞ്ഞോളി മൂസക്കയും തുടങ്ങി ഒരുപാട് ഗായകർ. ഇന്ന് മലബാറിലെ പല സ്ഥലങ്ങളിലും ഇഷൽ സഭകൾ എന്ന പേരിൽ മക്കാനികളുടെ ആധുനിക രൂപങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ പഴയ ഇഷലുകൾ തെറ്റാതെ പാടാൻ കഴിവുള്ള പുതിയ തലമുറയിലെ ഗായകർ മക്കാനിപ്പാട്ടുകളുടെ പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ഗ്രാമങ്ങളുടെയും സോഷ്യൽ മീഡിയയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പണ്ടത്തെ ആ മക്കാനിപ്പാട്ടുകളെക്കുറിച്ചും അതിന് ചരിത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഇഷൽ ഖത്തറിലൂടെ അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കൂട്ടുകൂടാം.

0: Qatar's favorite radio station.
1: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ഈ
1: ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788 0304

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ദുബായ്. അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: ചെന്നൈ
2: ബീറ്റ്സ് ഇന്ന് ആട്ടോ പോതുമാക്കളുണ്ട്.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ സൂപ്പർ ഹിറ്റ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
5: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
6: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
7: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
8: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
7: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
1: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
6: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ, അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ. ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
3: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600-ലധികം പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
1: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
2: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
2: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ്, വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
6: Hey, this is Namita Pramod.
7: You're listening to
6: Radio Suno 91.7.

0: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഷോ. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
0: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
7: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
0: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ. ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുക.
8: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600-ലധികം പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
9: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂനി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
10: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
9: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂനി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
9: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
11: This is Radio Suno
12: 91.7 FM,
11: Qatar's favorite radio station.

super hit. Music extravaganza. Brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവാ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498 ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Suno Super Hit.
3: Music Extravaganza.
4: Brought to you by
5: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
6: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: വയസ്സിനനുസൃതമായി എങ്ങനെ കുട്ടികളെ മോൾഡ് ചെയ്യാം.
1: ഒരു രണ്ടാം ക്ലാസ് മുതലെങ്കിലും AI ലിറ്ററസി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കുട്ടിയുടെ ഈ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം AI യൂസേജ് വരേണ്ടത്. കോപ്പി പേസ്റ്റ് അപ്രോച്ച് അല്ല വേണ്ടത്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അപ്രോച്ചിലേക്കാണ് നമ്മൾ ഈ AI കൂടി കുട്ടികളെ കൊണ്ടുപോകേണ്ടത്.
0: ലൈഫിൽ റിസ്ക് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം.
1: വെറുതെ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയമുണ്ട്, അതേതാണ്? ഒരു 20സിന്റെയും 30സിന്റെ ഇടയിൽ നമുക്ക് റിസ്ക് എടുക്കാം. ഏറ്റവും സൂട്ടബിൾ ആയ ടൈം അതാണ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ഡോക്ടർ അബ്ദുൾ റൌഫ്, ഫൗണ്ടർ ആൻഡ് CEO മീം എഡ്ടെക്. കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക്
0: യുവർ ഹോം ഇൻ അസോസിയേഷൻ വിത്ത്
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
9: യു ആർ ലിസണിംഗ് ടു
8: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
10: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ഒരു ഫോർമൽ ഷർട്ട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതും പ്രീമിയം ബ്രാൻഡിൽ തന്നെ വേണം
3: എങ്കിൽ നെസ്റ്റോ ഗരാഫയിൽ ഇപ്പൊ ഒരു കിട്ടില്ല ഓഫർ ഉണ്ട്. ഗരാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ, രണ്ട് ഷർട്ട് എടുത്താൽ വെറും 59 റിയാൽ, ഇനി നാല് ഷർട്ട് എടുത്താലോ വെറും 99 റിയാൽ മാത്രം. അതായത് 59 റിയാൽ വില വരുന്ന ഷർട്ട് നാലെണ്ണം വെറും 99 റിയാലിന് സ്വന്താക്കാം. അപ്പൊ ഈ വീക്കെൻഡ് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കോ നെസ്റ്റോയിലേക്ക്.
4: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗരാഫ.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഷോ. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
9: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
8: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
10: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
11: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
10: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
11: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
10: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
12: സൂപ്പർ ഹിറ്റ്സ്,
13: സുനോ സൂപ്പർ ഹിറ്റ്സ്,
14: മ്യൂസിക് എക്സ്ട്രാവഗാൻസ.
15: ബ്രോട്ട് ടു യു ബൈ
3: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
15: ആൻഡ്
16: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
8: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
9: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
10: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22-29 വരെ നേരിൽ കാണാം. ദോഹ റാഡി സൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
6: അത്തരം അടക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
11: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: നമ്മളൊരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
7: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
8: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
7: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
9: September 24 to 27 വരെ 4 മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.
10: Super hit. Music extravaganza.
11: The hits. Brought to you by
5: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
12: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
13: ചെന്നൈ ബീറ്റ്സ്.
14: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
15: എങ്ക വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചന, നീ കൊറല വിട്ടത് തെരഞ്ഞിട്ടാക ഉണക്ക് ദാണ്ട അച്ഛനെ.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ഹായ്, ഹലോ, വെൽക്കം, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് ഉഗ്രനായിട്ട് തുടങ്ങേണ്ട ഒരു ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് ആവേശകരമായിട്ടുള്ള വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ, അങ്ങ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസ് ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓരോ മത്സരങ്ങളിലും അത്രമാത്രം ആവേശം നിറയുന്നു. പ്രതീക്ഷിച്ച ചില ഇടങ്ങളിൽ ഇന്ത്യൻ ടീമിന് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. പക്ഷേ മറ്റ് പല ഐറ്റംസിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ എന്തായാലും വമ്പൻ പ്രകടനങ്ങളോടുകൂടി ആ മത്സരങ്ങൾ അവിടെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരെ ലെജൻഡ്സിൻ്റെ പ്രകടനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആവേശത്തോടുകൂടി ആർത്തിരമ്പിയിട്ടുള്ള രണ്ട് ലെജൻഡറി പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ലെജൻസും ബ്രസീൽ ലെജൻസും തമ്മിൽ ഏറ്റുമുട്ടി. ആ ഒരു മത്സരത്തിൽ ബ്രസീൽ ലെജൻസ് വിജയിച്ചു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ആവേശകരമായിട്ടുള്ള ജപ്പാൻ ഇന്ത്യ സൗഹൃദ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന T20 മത്സരത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് കഥകളുമായിട്ട് നമ്മളിങ്ങനെ ഓണായി വരുമ്പം തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഗംഭീരമായിട്ട് നടത്തുകയാണ്. സോ നടക്കുകയാണ്. ആ ഗംഭീരമായ ആവേശങ്ങളിലേക്ക് ഗാംഭീര്യത്തോടുകൂടി തന്നെ നമുക്കിന്നത് സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടെ കുടിക്കോ, കൂടെ ഞാൻ അച്ചുവാണേ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500-4998.
7: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
8: October 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
7: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
9: ഞാൻ രഞ്ജി പണിക്കർ.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.

പരിശീലകന്റെ ആത്മരോദനം എന്ന് വേണമെങ്കിൽ പറയാം. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കൂടെ ഞാൻ അച്ചുവാണ്. ഒരു പരിശീലകന്റെ ആത്മരോദനം എവിടാ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ ടീമിലാണ് കേട്ടോണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പര കഴിഞ്ഞു. ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് ഗൗതം ഗംഭീർ നടത്തിയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രസ് മീറ്റിലും അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കോച്ചിങ് കരിയർ തുടങ്ങി ഒരുപാട് ഗോൾഡൻ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു പരിശീലകനാണ് ഗൗതം ഗംഭീർ. ചാമ്പ്യൻസ് ട്രോഫി കിട്ടുന്നു ഇന്ത്യയെ സംബന്ധിച്ച്, T20 വേൾഡ് കപ്പുകൾ കിട്ടുന്നു, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു പരിശീലകനാണ്. താനൊരു ചാമ്പ്യൻ വിന്നിംഗ് പരിശീലകനാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളുമാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസന്റെ കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഗംഭീർ സൂര്യ ക്യാമ്പയിൽ അവരുടെ ആ ഒരു പാർട്ണർഷിപ്പിലാണ് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങളും കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേൾഡ് കപ്പിൽ ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസുകളൊക്കെ നടത്തിയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് അയർലൻഡ് പരമ്പരയിലുള്ള മോശം പ്രകടനങ്ങൾ കഴിഞ്ഞതിന് ശേഷം സഞ്ജുവിനെ ഇംഗ്ലണ്ട് പരമ്പരയിൽ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം ഇന്ത്യൻ ടീം എടുത്തിട്ടുണ്ടായിരുന്നു. വൈഭവ് സൂര്യവംശയ്ക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ കോച്ചിങ് കരിയറിൽ താൻ എടുത്തിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഗൗതം ഗംഭീർ പറയുന്നത്. ആ ഒരു ഡിസിഷൻ എടുത്ത് സഞ്ജുവിനോട് പറഞ്ഞ രാത്രി എനിക്ക് ഉറക്കം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഗൗതം ഗംഭീർ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വേൾഡ് കപ്പ് പോലെ ഒരു വലിയ ക്യാമ്പയിനിലും മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ കാഴ്ചവെച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചൊരു താരത്തെ അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മത്സരങ്ങളുടെ പ്രകടനത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നീതിപരമായിട്ടുള്ളൊരു തീരുമാനമല്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കുറേ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ സഞ്ജു ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തി ഗംഭീരമായ പ്രകടനത്തോടുകൂടി ഇങ്ങനെ തുടരുമ്പോൾ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പം അത് രസമുള്ള ഒരു കാഴ്ചയാണ്. കാരണം തീർച്ചയായിട്ടും സഞ്ജു എന്ന് പറയുന്ന ക്രിക്കറ്ററിന്റെ കരിയറിൽ ഒരു ഗോൾഡൻ ഫേസ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഗംഭീറിന് സാധിച്ചിട്ടുണ്ട്. 2015 19 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് അവസരങ്ങൾ സഞ്ജുവിനെ തേടി എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഗംഭീർ എന്ന പരിശീലകനായ അന്ന് മുതലാണ് അവസരങ്ങൾ തുറന്നു കിട്ടിയത്. സോ എന്തായാലും ആ ഒരു സ്നേഹമാണ് അവിടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. പക്ഷേ ഇനി നമ്മൾ നേരെ പോകുന്നത് ജപ്പാനിലേക്കാണ്. ജപ്പാനിലെ കുറച്ച് ആവേശകഥകൾ, ഏഷ്യൻ ഗെയിമിൻ്റെ ആവേശകഥകളിലേക്ക് ഓടിപ്പോയിട്ട് വരാം. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ടെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
5: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
4: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
5: ബുക്കിംഗ് ഇൻ ഐ കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009-5454.
4: വിസിറ്റ് www.kidsexpo.qa.
6: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിംഗിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
7: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
6: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
5: September 24 to 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.

0: ചെറുക്കന്മാരോ വമ്പന്മാരോ ഒന്നുമില്ല. ഗെയിമില് ഏത് ദിവസവും അവരുടേതായ ദിവസങ്ങളിൽ ചിലരങ്ങോട്ട് ചരിത്രം എഴുതും. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കൂടെ ഞാൻ അച്ചുവാണ്. സാനോ ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്കോർ ബോർഡ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഇന്ത്യ ജപ്പാൻ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് 75th വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇന്ത്യ ജപ്പാൻ തമ്മിലുള്ള ഒരു T20 മത്സരം നടക്കുന്നു. ആ ഒരു മത്സരത്തിൽ ഇന്ത്യക്കാണ് അഡ്വാൻറ്റേജ്, കാരണം ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടീമാണ്, 2 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള, തുടരെ വേൾഡ് കപ്പ് നേടി വരുന്ന ഒരു ടീമാണ്, നിലവിൽ കുഞ്ഞൻ ക്രിക്കറ്റിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമുകളിലൊന്നാണ്. ഈ ടീമിനെതിരെ 41st റാങ്കിൽ T20 നിൽക്കുന്ന ഒരു കുഞ്ഞ് ടീം, അവർ വലിയ രീതിയിൽ വമ്പൻ ടീമുകൾക്കെതിരെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ലാത്തൊരു ടീം, ക്രിക്കറ്റിൽ പുതു മുഖങ്ങളായിട്ടുള്ള ഒരു ടീം, ക്രിക്കറ്റ് അങ്ങോട്ട് പരിചയിച്ച് മാത്രം വരുന്നൊരു ടീം, ഈ ഒരു ടീം കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യക്കാണ് ഇന്ത്യയുടെ ആധികാരിക വിജയം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ മത്സരത്തിൻ്റെ തുടക്കം തന്നെ ഇത്തിരി നിരാശയായിരുന്നു. മഴയായിരുന്നു, മഴയോടുകൂടി ഒരു 2-2.5 മണിക്കൂറോളം വൈകി മത്സരം തുടങ്ങുമ്പോൾ ഏകദേശം 5 ഓവറായിട്ട് മത്സരം വെട്ടിച്ചുരുക്കി. 5 ഓവറായിട്ട് മത്സരം വെട്ടിച്ചുരുക്കുമ്പോഴും ഇന്ത്യക്കാണ് ബാറ്റിംഗ് കിട്ടുന്നത്. സോ ഇന്ത്യ ഇന്നൊരു വെട്ടിക്കെട്ട് നടത്തുമെന്ന് ഇന്ത്യൻ ആരാധകർ ഓരോരുത്തരും ഇങ്ങനെ ഉറപ്പ് വരുത്തിയിരിക്കുന്ന സമയത്താണ് ഒരു കംപ്ലീറ്റ്ലി സ്ലോ ട്രാക്ക്, സ്പിന്നർമാർക്ക് അതിഭീകര അഡ്വാൻറ്റേജ്, സ്പിന്നർമാരെ കൊണ്ട് തന്നെ മികച്ച ഫീൽഡിംഗ് ഒക്കെ കൊണ്ട് തന്നെ ജപ്പാൻ ഇന്ത്യ പോലെ ശക്തമായ ബാറ്റിംഗ് നിരയുള്ള ഒരു ടീമിനെ 32 റൺസിന് അങ്ങോട്ട് ചുരുക്കി. ഇന്ത്യയുടെ പ്രധാന വിക്കറ്റുകളൊക്കെ നേടിയെടുത്തു. ഇന്ത്യയുടെ ഏറ്റവും അഗ്രസീവായിട്ട് ഇന്ത്യ ഏറ്റവും വമ്പൻ സ്കോറുകളിലേക്ക് എത്തിക്കുന്ന വെട്ടിക്കെട്ടുകാരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സോ ആ ഒരു കോൺഫിഡൻസിൽ അവർ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. 33 റൺസ് അവർ ചേസ് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ സ്പിന്നർമാർ ഇന്ത്യയിലേക്ക് കളി വെറും 2 റൺസിന് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജപ്പാൻ എന്ന് പറയുന്ന ടീമിന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് വേറെ ലെവലായിരിക്കും. കാരണം ചെറിയ ടീമുകൾ വമ്പൻ ടീമുകൾക്കെതിരെ ഒന്ന് പൊരുതാനെന്ന് മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ആ ടീമിനും ആ ടീമിലേക്ക് ഇനി വരാനിരിക്കുന്ന പുതുമുഖ താരങ്ങൾക്കൊക്കെ വമ്പൻ ഒരു കോൺഫിഡൻസ് എനർജിയൊക്കെ കിട്ടും. സോ ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് സ്റ്റേജിലാണ് നിലവിൽ ജപ്പാൻ ടീം നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ചുവടുവയ്പായിരുന്നു ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വെറും 2 റൺസിന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും എന്താണോ പിച്ച്, ആ പിച്ചിൻ്റെ അഡ്വാൻറ്റേജ് കൃത്യമായി ഉപയോഗിച്ച് ഫീൽഡിലൊക്കെ, പൊതുവെ കുഞ്ഞു ടീമുകൾ വരുന്ന സമയത്ത് ഫീൽഡിലൊക്കെ ആ ഒരു സ്ട്രെസ് കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ ബോൾ മിസ്സാകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഫീൽഡിലൊക്കെ ഗംഭീര കളി കളിച്ചിട്ട് ജപ്പാൻ കൈയടി നേടുമ്പോൾ ഇന്ന് അവരുടെ ഇന്ത്യൻ ടീം ജയിച്ചതിലെ സന്തോഷത്തിനോടൊപ്പം തന്നെ ഒരു പുതിയ ടീം ക്രിക്കറ്റിൽ ചുവടെ വെച്ച് നടക്കുന്നതിൻ്റെ സന്തോഷം കൂടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ ജപ്പാൻ മാച്ചിനെ, ആ ഒരു ഡിപ്ലോമാറ്റിക് മാച്ചിനെ നമുക്ക് കൈയടിക്കാം. ഇനിയും കുറേ കഥകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ചും ഏഷ്യൻ ഗെയിംസിൻ്റെ ആവേശത്തിലേക്കൊക്കെ നമുക്ക് ഓടിപ്പോണ്ടായിട്ടുണ്ട്. കൂടെ ഞാനും ഉണ്ട്, അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ലുലുവിനു സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ദസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
6: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ.
7: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
6: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
8: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
9: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
8: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
10: ഞാൻ റോമ.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ടെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ്, അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
10: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
11: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്കോർ ബോർഡിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർ ആവേശമായിക്കൊണ്ട് നേരെ പുതിയ പരിശീലകന്റെ കൈകളിലേക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നിരിക്കുകയാണ്. 5 കിരീടം നേടിയിട്ടുള്ള ടീം, പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അവരുടെ ഒരു പൂർണ്ണമായ രൂപം കണ്ടിട്ടില്ല എന്നുള്ളൊരു സങ്കടം പല ആരാധകരും പറയുന്നുണ്ടാവും. എന്തായാലും പരിശീലകന്റെ കാര്യത്തിൽ വലിയ മാറ്റവുമായിട്ട് 2009 അവസാനമായിട്ട് ഒരു പരിശീലകന്റെ മാറ്റം വന്നത്. അതായത് ആദ്യത്തെ സീസൺ കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ പരിശീലകനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ആ പരിശീലകൻ മാറ്റി പരീക്ഷിക്കാൻ ചെന്നൈ തയ്യാറായിട്ടില്ല. മാറ്റേണ്ട കാര്യവും വന്നിട്ടില്ല. കാരണം IPL അത്ര മാത്രം കൺസിസ്റ്റന്റ് പ്രകടനത്തോടുകൂടി ആയിരുന്നു ആ ഒരു ടീം മുന്നോട്ട് പോയത്. ഇത്രയും കൺസിസ്റ്റൻസി കാണിക്കുമ്പോൾ പരിശീലകനെ മാറ്റേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇപ്പം എന്തായാലും പരിശീലകനെ മാറ്റാൻ ഒരു തീരുമാനമെടുത്തു. സ്റ്റീഫൻ ഫ്ലെമിംഗ് ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരാകും എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. ബ്രണ്ടൻ മക്കല്ലം വരുന്നായിരുന്നു, അതുപോലെ പല പേരുകളും ഇങ്ങനെ നിറഞ്ഞു കേൾക്കുമായിരുന്നു. ഇതിൽ ആരാകും എന്നുള്ള മോർഗൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളിൽ നിന്ന് ആരാകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതിനിടയിൽ ആ ഗോസിപ്പുകളിൽ ഒന്നും കേൾക്കാത്തൊരു പേരിനെ പെട്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഇട്ടം കൈ ആൻഡ് പേസ് സാക്ഷാൽ സഹീർ ഖാനാണ് ഈ ഒരു ഉത്തരവാദിത്തം വന്നിരിക്കുന്നത്. 1 കോൺട്രാക്റ്റാണ് നിലവിൽ സഹീർ ഖാന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. MSTയുടെ ഡിസിഷൻ ആണെന്ന് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് CEO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഡിസിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ 1 നിലവിൽ കോൺട്രാക്ട് ഉള്ളത്. പിന്നീട് മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എന്തായാലും വലിയൊരു തീരുമാനം, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഈ തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുതിയ ചരിത്രം എഴുതാൻ സഹീർ ഖാന്റെ, MSTന്റെ, സഞ്ജുവിന്റെ, ഗെയ്ക്വാദിന്റെ ചെന്നൈക്ക് കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ കഥകളുമായിട്ട് സ്കോർ ബോർഡിൽ കൂടെ ഞാനും ഉണ്ട്, അച്ചുമാണ്. റേഡിയോ സനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: അങ്ങനെയാണ്, എത്ര കാലമായാലും എത്ര പ്രായമായാലും അവരുടെ സ്കില്ലിന് ഒരു കുറവും കാണൂല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈം ആണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഈ പറഞ്ഞു വരുന്ന മത്സരം ഏതാണെന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബ്രസീൽ ലെജൻസും ഇന്ത്യൻ ഓൾ സ്റ്റാർസും തമ്മിലുള്ള പോരാട്ടം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, ആർത്തിരം എന്ന സ്റ്റേഡിയത്തിൽ അത്രമാത്രം ആവേശത്തോടുകൂടി ബ്രസീൽ ലെജൻസും ഇന്ത്യൻ ഓൾ സ്റ്റാർസും കൂടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടുകൂടി പന്ത് തട്ടി കണ്ടിരുന്നവർ, അവരുടെ ആ ഒരു യുവത്വമൊക്കെ കഴിഞ്ഞിട്ട് അവരിപ്പം സീനിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, പക്ഷെ അവർക്ക് എത്ര പ്രായമായാലും അവരുടെ സ്കിൽ സെറ്റിന് ഒരു പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു റൊണാൾഡീഞ്ഞോ ഒക്കെ ചില സ്കില്ലുകളൊക്കെ കാണിക്കുന്നത്. ചില പാസുകളൊക്കെ കാണും, ബമ്പോ ഈ ഒരു പ്രായത്തിലും ആ പാസുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് എന്നുള്ളൊരു തോന്നലാണ്. എന്തായാലും ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. 4-3 വിജയമാണ് ബ്രസീൽ ലെജൻസിനെതിരെ ഇന്ത്യൻ ഓൾ സ്റ്റാർസ് നേടുന്നത്. ഇതിഹാസ താരങ്ങളായിട്ടുള്ള റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ഉൾപ്പെടെയുള്ള ടീം നമ്മുടെ മുമ്പിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. എന്തായാലും ബ്രസീൽ ലെജൻസിന് വേണ്ടിയിട്ട് ഫെർണാൻഡീഞ്ഞോയുടെ ഒരു ഹാട്രിക് പ്രകടനമാണ് അവരെ മുൻപന്തിയിലേക്ക് എത്തിയത്. ഒരു പെനാൽറ്റിയിലൂടെ റൊണാൾഡീഞ്ഞോയുമായി ഒരു ഗോൾ നേടി. സി കെ വിനീത് നമ്മുടെ ഇന്ത്യൻ ഓൾ സ്റ്റാർസിന് വേണ്ടിയിട്ട് 2 നേടി. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ, കണ്ടവരെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ കാണാൻ പറ്റാത്തതിൻ്റെ മിസ്സിംഗ് ഉണ്ട്. പക്ഷെ കൊച്ചിയിൽ അത് കണ്ടവരെ സംബന്ധിച്ച് അത്രമാത്രം സ്നേഹത്തോടുകൂടി സ്നേഹിച്ചിരുന്ന താരങ്ങൾ കളത്തിലിറങ്ങി പന്ത് തട്ടുമ്പോൾ അതൊരു ഫീലാണ്, അതൊരു ബ്രാൻഡാണ്. എന്തായാലും കഥകൾ ഒരുപാട് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വയസ്സിനനുസൃതമായി എങ്ങനെ കുട്ടികളെ മോൾഡ് ചെയ്യാം.
1: ഒരു രണ്ടാം ക്ലാസ് മുതലെങ്കിലും AI ലിറ്ററസി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കുട്ടിയുടെ ഈ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം AI യൂസേജ് വരേണ്ടത്. കോപ്പി പേസ്റ്റ് അപ്രോച്ച് അല്ല വേണ്ടത്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അപ്രോച്ചിലേക്കാണ് നമ്മൾ ഈ AI കൂടി കുട്ടികളെ കൊണ്ടുപോകേണ്ടത്.
0: ലൈഫിൽ റിസ്ക് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം.
1: വെറുതെ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയമുണ്ട്, അതേതാണ്? ഒരു 20സിന്റെയും 30സിന്റെ ഇടയിൽ നമുക്ക് റിസ്ക് എടുക്കാൻ ഏറ്റവും സൂട്ടബിൾ ആയ ടൈം അതാണ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ഡോക്ടർ അബ്ദുൾ റൌഫ്, ഫൗണ്ടർ ആൻഡ് സിഇഒ മീം എഡ്ടെക്. കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക്
0: യു ഹോം ഇൻ അസോസിയേഷൻ വിത്ത്
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
4: Radio Shino. Radio Shino.
5: 91.7 FM.
6: Qatar's happiness frequency.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
9: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
10: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
11: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സോനോ 91.7 FM.

പലരുടെയും മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്റർ 19 വർഷം പൂർത്തിയാക്കി. ഈ സെപ്റ്റംബർ 24 19 വർഷം പൂർത്തിയാക്കിയ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്കോർ ബോർഡിൽ ഇത് പറയാണ്ടിരിക്കണ എങ്ങനെയാണല്ലേ. T20 ചരിത്രത്തിൽ ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടിയിട്ട് 19 വർഷമായി. 2007 കാര്യമാണ്, പിന്നീട് 2024 ഒക്കെ വീണ്ടും കിരീടങ്ങൾ നേടി ഇന്ത്യ ആ ഒരു കുഞ്ഞു ക്രിക്കറ്റിലെ ശക്തനാണെന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2007 T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിജയം വെറും ഒരു വിജയമല്ലായിരുന്നു, അതൊരു അടയാളപ്പെടുത്തലായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും ശക്തനായിട്ടുള്ള ഒരു ക്യാപ്റ്റന്റെ ജനനമായിരുന്നു. ഒരു യുവനിര, ഒരു യുവ ഇന്ത്യൻ ടീം ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് അവിടെയായിരുന്നു. യുവരാജ് സിംഗ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ശക്തി 6 സിക്സുകളിലൂടെ കാട്ടി തന്നിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തോ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ ഒരൊറ്റ വേൾഡ് കപ്പിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ, ഫുട്ബോളിലേക്ക് പോയി സോറി, ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ബോളൗട്ട് നടന്നിട്ടുള്ളത് അവിടെ വെച്ചായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബോളൗട്ട് മത്സരം രസകരമായിരുന്നു. അവർ സമനിലയിലേക്ക് മത്സരം എത്തുകയും ബോളൗട്ടിലൂടെ വിജയികളെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ അത് സൂപ്പർ ഓവറായിട്ട് റീപ്ലേസ് ആയി മാറി. പിന്നീട് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം വരുന്നു. നമ്മളുടെ ശ്രീശാന്തിന്റെ കൈകളിലേക്ക് ആ ഒരു വിജയ പന്ത് പറന്നിറങ്ങുന്നു. സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിൽ ഓസ്ട്രേലിയ പോലെ ശക്തമായിട്ടുള്ള ഒരു ടീമിന്റെ ഏറ്റവും ശക്തമായ രണ്ട് പേരുകൾ മാത്യു ഹേഡനെയും ഗിൽക്രിസ്റ്റിനെയും എറിഞ്ഞിട്ടുകൊണ്ട് നമ്മളുടെ ശ്രീശാന്തിന്റെ സെലിബ്രേഷൻ, ശ്രീശാന്തിന്റെ അന്നത്തെ പ്രകടനം, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1000 കഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേൾഡ് കപ്പ്. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് പ്രകടനത്തെ കുറിച്ചിട്ടുകൂടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. പലരും കൈയടിക്കാൻ മറന്നുപോയിട്ടുള്ള, ഒരു പക്ഷെ ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും വേൾഡ് കപ്പ് വിജയങ്ങളിൽ എന്നും ഏറ്റവും മുൻപന്തിയിൽ, ആ ഒരു വേൾഡ് കപ്പ് വിജയത്തിൽ മുൻപന്തിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസിനെ കുറിച്ചിട്ട് ഓടി വന്നിട്ട് പറയാൻ കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ ഇത് സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര കേട്ട്

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
3: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

2007 T20 വേൾഡ് കപ്പിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അത് ആരുടേതായിരിക്കും? അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അത് കൈയടിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആ ഒരു വേൾഡ് കപ്പ് വിജയങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെ പറയേണ്ട ഒരു പെർഫോമൻസ് അത് ആരുടേതായിരിക്കും? വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ സെപ്റ്റംബർ 24 2007 T20 വേൾഡ് കപ്പ് 19 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 19-ാം വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, 2026 വേൾഡ് കപ്പ് ഒരു മലയാളിയുടെ ചുമരിലേറിയിട്ടാണ് നമ്മൾ നേടിയെടുത്തത്. സഞ്ജു, വിശ്വനാഥ്, സാംസൺ സ്വന്തമാക്കി തന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. പ്രൗഡ് മൊമെന്റ് ആണ്, ഇപ്പോഴും നമ്മളത് അഭിമാനത്തോടുകൂടി കൈയടിയോടുകൂടി പറയും. പക്ഷേ 2007 വേൾഡ് കപ്പ് നേടിയെടുത്ത് തന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ഒരു മലയാളി തന്നെയാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാനേ. പക്ഷെ അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അന്ന് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഒരു മത്സരം, സാധാ ഓസ്ട്രേലിയ അല്ല, മൈറ്റി ഓസീസ്, ഏറ്റവും ശക്തമായ ഫോമിൽ. കുഞ്ഞൻ ക്രിക്കറ്റ് ആകട്ടെ, ടെസ്റ്റ് ക്രിക്കറ്റ് ആകട്ടെ, എവിടാണെങ്കിലും ഈ ഒരു ഓസ്ട്രേലിയ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചും അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. വേൾഡ് 11 പോലും പലപ്പോഴും മുട്ടുകുത്തിയിട്ടുള്ള ഈ ഒരു ഓസ്ട്രേലിയൻ ടീം 2007 T20 വേൾഡ് കപ്പിൽ എത്തുമ്പോഴും അവരായിരുന്നു ഫേവറേറ്റുകൾ. പലരും അവരെ ഏറ്റവും വിജയസാധ്യതയുള്ള, കിരീടം നേടാൻ സാധ്യതയുള്ള ടീമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോഴും ക്രിക്കറ്റ് പണ്ഡിതരെല്ലാം പറഞ്ഞു ഇന്ത്യൻ ടീം ഈ ഒരു സെമി ഫൈനലിൽ വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, ഓസ്ട്രേലിയയുടെ മുന്നിൽ ചുവട് പിഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ടെന്ന്. നോക്കൌട്ട് ഘട്ടങ്ങളിൽ ഒരു പ്രഷറും ഇല്ലാണ്ട് കളിക്കുന്ന ഓസ്ട്രേലിയയുടെ വമ്പന്മാർക്കെതിരെ 4 ഓവറിൽ കളി തിരിച്ചെടുത്തിട്ടുള്ള ശ്രീശാന്തിൻ്റെ ഒരു സ്പെല്ലുണ്ട്. 4 ഓവറുകളിൽ വെറും 12 റൺസുകൾ മാത്രം വഴങ്ങി നേടിയെടുത്തിട്ടുള്ള 2 വിക്കറ്റുകളുണ്ട്. ആ 2 വിക്കറ്റുകൾ ഏറ്റവും മനോഹരമായ 2 വിക്കറ്റുകൾ, സാക്ഷാൽ ഗിൽക്രിസ്റ്റിൻ്റെയും ഹെയ്ഡൻ്റെയും വിക്കറ്റുകൾ. ആ വിക്കറ്റ് നേടിയിട്ടുള്ള ശ്രീശാന്തിൻ്റെ സെലിബ്രേഷൻ ഓർക്കാത്ത മലയാളികളുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. പക്ഷെ ആ സെലിബ്രേഷനൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷെ 2007 T20 വേൾഡ് കപ്പിലെ ഏറ്റവും ഗോൾഡൻ മൊമെൻറ്റ്സ് ചോദിക്കുമ്പോൾ പലരും ആ ഒരു മൊമെൻറ്റ് മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഒരു ഐക്കോണിക് ഇന്നിങ്സ് ആയിരുന്നു അത്. ആ ഒരു സ്പെല്ല് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായി കൊത്തിവെക്കേണ്ട ഒരു സ്പെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അണ്ടർ റേറ്റഡ് സ്പെല്ലായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് 19-ാം വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സ്പെല്ലിനെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ആ കഥകളൊക്കെ ആയിട്ട് ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്, സ്പോർട്സ് ലോകം ഇവിടെ ആഘോഷിക്കും. സ്പോർട്സ് ലോകത്ത് ഒരു കാര്യവും ഇവിടെ മിസ് ചെയ്യാണ്ട് ഞാൻ കൂടെ എത്തിച്ചോളാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നൂറടിച്ച് മെസ്സി ഇനിയും തുടരുമെന്ന് റൊണാൾഡോ. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ കൊത്തിവെച്ചിരിക്കുന്ന വലിയ രണ്ട് പേരുകൾ. ഈ രണ്ട് പേരുകൾക്കും ഫാൻ ഫൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും രണ്ട് ലെജൻസിനെ നമ്മൾ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നൂറടിച്ചിരിക്കുകയാണ് ലയണൽ മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഗോൾ നേട്ടത്തിൽ സെഞ്ചുറി തികച്ചിരിക്കുകയാണ്. ആ ഒരു മികവിൽ, അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെ ഇന്റർ മയാമി മികച്ച വിജയങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് കുറേ നാളുകളായിട്ട് ഒരുപാട് പേരുടെ വലിയ ചോദ്യമാണ്, ലയണൽ മെസ്സി ആ ഒരു നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു, ഇനി എന്നായിരിക്കും പോർച്ചുഗൽ നാഷണൽ ടീമിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ റിട്ടയർമെന്റ് എന്നുള്ളത്. എന്തായാലും നിലവിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് സൂപ്പർ സ്റ്റാർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവ നേഷൻസ് ലീഗ് ഫുട്ബോളിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ലോകകപ്പിന് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരമായിട്ടാണ് പുതിയ പരിശീലകന്റെ കീഴിൽ 25 അംഗ സ്കോഡ് പ്രഖ്യാപിച്ചത്. ലോകകപ്പിന് ശേഷവും വിരമിക്കൽ ചോദ്യങ്ങളോട് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം തുടരുമെന്നുള്ളൊരു സൂചനകൾ പലയിടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നിടത്തോളം തുടരട്ടെ അല്ലേ. രസകരമായിട്ടുള്ള ഒരുപാട് കിടില മൊമെന്റ്സുകളൊക്കെ നമുക്ക് കിട്ടട്ടേന്ന്. ടീം പന്ത് അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ് ഇപ്പോഴും എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷയാണ്, ആ സാർ റൊണാൾഡോ ഫാൻ എൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും റൊണാൾഡോ മെസ്സിയൊക്കെ ഇനിയും കളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അർജന്റീന ജേഴ്സിയിലില്ലെങ്കിലും നമ്മളിനി ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ടും മറ്റ് പലയിടങ്ങളിലും മെസ്സിയെ വീണ്ടും കാണും. കാരണം ഇവർക്കൊക്കെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഹരമാണ്. അവരുടെ കളി കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു ഹരമാണ്. എന്തായാലും ഇന്ന് ഫുട്ബോൾ ലോകത്തൂടെയും ക്രിക്കറ്റ് ലോകത്തൂടെയും ഏഷ്യൻ ഗെയിംസിൻ്റെ ലോകത്തൂടെയൊക്കെ യാത്ര ചെയ്ത് ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ ടൈം കഴിഞ്ഞ് ഞാനും കൂടി ടാറ്റാ ബൈബി പറയാൻ വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്പോർട്സ് ലോകത്തെ A to Z വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടിയെത്താം. കൂടെ ഉണ്ടായിരുന്നത് അച്ചു ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ദസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
1: റേഡിയോ സിനോ. സ്മാർട്ട് ടോക്ക്
0: ബ്രോട്ട് ടു യു ബൈ
2: ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.
3: Just feel like you're home.
4: In association with
5: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
6: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്നും വളരെ സ്പെഷ്യലായ ഒരു അതിഥി നമ്മളുടെ കൂടെയുണ്ട്. എല്ലാ ആഴ്ചകളിലും നമ്മൾ പല പല വിഷയങ്ങളെ കുറിച്ച് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കി പോകാറുണ്ടല്ലേ. ഇന്ന് നമ്മൾ കുട്ടികൾക്കരികിലേക്കും പേരൻസിന് അരികിലേക്കുമാണ് എത്താനായിട്ട് പോകുന്നത്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന അതിഥി മീം എട്വക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ഡോക്ടർ അബ്ദുൾ റൌഫാണ്. ഹലോ സർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് സാർ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. എന്തൊക്കെയാണ് സാറിന്റെ ഒരു ആശയങ്ങൾ എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാമോ? സാർ പറഞ്ഞ സമയത്ത് പറഞ്ഞു മകൻ ഹോം സ്കൂളിംഗിലായിരുന്നു, അതിനുശേഷം എനിക്കൊന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ജോബിലേക്ക് എത്തുന്നു. കേട്ടപ്പോ എനിക്കും ഭയങ്കര കൗതുകം തോന്നി. എന്താണ്, എങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊരു കൗതുകം തോന്നി. അപ്പൊ എങ്ങനെയാണ് ഒരു കുട്ടീനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു കാലത്ത്?
7: ഇക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മളുടെ കുട്ടികൾ. ഇപ്പൊ ഇവരെ പേരെന്നെ നമ്മൾ വിളിക്കുന്നത് ആൽഫ ജനറേഷൻ എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ ഡിജിറ്റൽ യുഗത്തിൽ പറയുന്ന ഡിജിറ്റൽ നേറ്റീവ്സ് എന്നുള്ളതാണ്. ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഐഫോണിന്റെ കൂടെ വളർന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് നമ്മളൊക്കെ പഠിച്ചു വന്ന ഒരു എഡ്യൂക്കേഷൻ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നുള്ള രൂപത്തിൽ പറയുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. മാത്രമല്ല ഇവർ ഈ മഗപ്പ് ചെയ്യുക, ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ നിന്ന് ഫുള്ള് കാണാതെ പഠിച്ചുകൊണ്ട് പോയി എക്സാം ചെയ്ത ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവർക്ക് ഇഷ്ടമുള്ള പാഷൻ ഇവർക്ക് ഫോളോ ചെയ്യണം. അത് കോൺസെപ്റ്റ് ബേസ്ഡിലേക്ക് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ ആ കസ്റ്റമൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ഫോക്കസ് ചെയ്യേണ്ടത്.
6: സാർ പറഞ്ഞു, സാറിന്റെ മകന്റെ കാര്യം പറഞ്ഞു. മകൻ എനിക്കൊന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ആള് ജോലിക്ക് പോകുന്നു. ഇപ്പം ജോലിക്ക് പോയിട്ട് ആൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളപ്പം ആള് ഡിഗ്രി എടുക്കും. അത് ചിലപ്പോ എല്ലാവർക്കും പെട്ടെന്ന് അത് സങ്കല്പിക്കാൻ പറ്റുന്ന വരില്ലേ സാർ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്?
7: ആൻസർ ഇതാണ്, കസ്റ്റമൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ 4-ാം ക്ലാസ് വരെ അവന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അതിനുശേഷം പിന്നെ അവൻ ഹോം സ്കൂളിലേക്കാ വന്നിരുന്നത്. ഹോം സ്കൂളിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ കോവിഡ് വന്നു, എല്ലാവരും ഹോം സ്കൂളിലേക്ക് തിരിച്ചു വന്നു. കോവിഡ് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴും ഇവനും തിരിച്ചു പോയില്ല. പിന്നെ അവന് 8-ാം ക്ലാസ് വരെയുള്ള സ്വന്തമായിട്ട് പഠിച്ചു, വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു, ബാക്കിയുള്ള ഏരിയാസ് നോക്കാൻ പഠിച്ചു വന്നു. പിന്നെ 9-ാം ക്ലാസ് വന്നു. സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പിന്നെ കുട്ടികൾക്ക് പിന്നെ സെക്കൻഡറി സ്കൂളാകുമ്പോൾ അതിന്റെ അഫിലിയേഷൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും, SSLC, +2 എന്നുള്ള വിഷയങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് ഞാൻ അവനെ ഒരു ഓൺലൈൻ സ്കൂളിലിട്ടു. ഓൺലൈൻ സ്കൂളിൽ നിന്ന് അന്ന് ഇന്ത്യയിൽ ഇപ്പോൾ പിന്നെ ആദ്യമായിട്ടുള്ള ഓൺലൈൻ സ്കൂൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് തലത്തിൽ തുടങ്ങിയത് ഡൽഹി മോഡൽ വെർച്വൽ സ്കൂളായിരുന്നു വന്നിരുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ബാച്ച് ആയിട്ട് ഇവൻ എൻറോൾ ചെയ്തു. അവൻ അവിടുന്ന് 9-ാം ക്ലാസും 10-ാം ക്ലാസും 11-ഉം 12-ഉം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു 2-3 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞ് അത് കൂടുതൽ പിന്നെ ബുക്ക് ഓറിയന്റഡ് അല്ല. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, 10-ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ടെക്സ്റ്റ് ബുക്കും ഇല്ല, അങ്ങനത്തെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരെന്താ പഠിപ്പിച്ചത്, ലേൺ ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു. എന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവർ നെറ്റിൽ നിന്ന് ബ്രൗസ് ചെയ്ത് കണ്ടെത്തി ഇവർ സ്വയം കോൺസെപ്റ്റുകൾ ഉണ്ടാക്കി വർക്ക് ചെയ്യുന്നൊരു അപ്രോച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ലായിരുന്നു. ഇപ്പം SSLC എക്സാമിന്റെ സമയത്ത്, അതായത് 10-ാം ക്ലാസ്സിലെ എക്സാമിന്റെ സമയത്ത് സത്യത്തിൽ പിന്നെ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ട്രഡീഷണലായി പാരന്റ്സ് ചിന്തിക്കുമ്പോ ഇവരെന്താ പഠിക്കാത്തത് എന്നുള്ളൊരു ഒരു ചോദ്യമായിരുന്നു അവന്റെ ഗ്രാൻഡ് പാരന്റ്, അതായത് എന്റെ പാരന്റ്സിന്റെ അടുത്ത് വന്നത്. ഇവൻ SSLC ആയിട്ടും പഠിക്കുന്നില്ലല്ലോ,
6: പഠിക്കുന്നില്ലല്ലോ
7: എന്നുള്ളത്. പക്ഷെ ഇവൻ ഈ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ അല്ല അവർ നോക്കുന്നത്, അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ട് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അവനത് അങ്ങനെ എക്സാം എഴുതി അവൻ പിന്നെ ഫുൾ A+ എന്നുള്ള രൂപത്തിൽ തന്നെ പാസ്സായി പോന്നു. ഒരു എക്സാമിന്റെ ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ലായിരുന്നു. അതേപോലെ 11-ഉം 12-ഉം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാല് ഈ 12th കഴിഞ്ഞപ്പോയേക്കും അവൻ അത്യാവശ്യം ഒരു ഡിജിറ്റൽ ബെദിൽ വന്നിരുന്നു, അത്യാവശ്യം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എന്റെ പാഷൻ അതല്ല, ഞാൻ എഞ്ചിനീയർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല, ഡോക്ടർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വർക്ക് തുടങ്ങാണെന്ന്
6: പറഞ്ഞു.
7: അപ്പൊ ഞാൻ നീ എന്ത് വർക്ക് തുടങ്ങും എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട്, അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ കോഡിംഗ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ AI എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ തന്നെ ഒരു പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ AI ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്ത് അവൻ വർക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവന്റെ കമ്പനി ഒന്ന് ഫീഡ്ബാക്ക് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് അവനൊരു ഒരു ഫ്രഷ് BTech പഠിച്ച് ഇറങ്ങുന്ന കുട്ടിയേക്കാൾ കൂടുതൽ അവന് കാലിബർ ഉണ്ട്. അവനിപ്പോ 17 വയസ്സായിട്ടുള്ളൂ, 18 ആയിട്ടില്ല. അപ്പൊ ആ രൂപത്തിലേക്ക് അവൻ സ്വയം വളർന്നു എന്നല്ല, അപ്പൊ കാരണം ലേൺ ഹൗ ടു ലേൺ എന്നുള്ള ആ ഒറ്റ സ്കില്ലാണ് അവൻ ഉണ്ടാക്കിയെടുത്തിരുന്നത്. അപ്പൊ അത് ആ രൂപത്തിൽ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് പഠിക്കണം പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പഠനം എന്താണ് ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ ആവണമെന്നില്ല. ഇന്നത്തെ ഈ ഇൻഫർമേഷൻ ഏജിൽ എങ്ങനെയും പഠിക്കാൻ പറ്റും. ഇനിയിപ്പോ ഒരു ക്യാമ്പസിന്റെ ലൈഫ് കിട്ടണോ, അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പഠിച്ചു, അവൻ 2 വർഷം ജോലി ചെയ്യുമ്പോ അവന് തോന്നുകയാണ് എനിക്ക് ക്യാമ്പസിൽ പോകണം, അല്ലെ IIM ക്യാറ്റ് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ഫോറിൻ എഡ്യൂക്കേഷൻ പോകണം എന്ന് തോന്നുന്നു, സ്വന്തം പഠിച്ചിട്ട് പോവാം. അവരിപ്പം തന്നെ 10 കഴിഞ്ഞതോടുകൂടി 12 ക്ലാസ് കഴിഞ്ഞതോടുകൂടി തന്നെ അവർ ഏണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ അവർക്ക് സെൽഫ് സഫിഷ്യന്റ് ആകാൻ പറ്റും, അവർക്ക് ഇഷ്ട രൂപത്തിൽ അവർക്ക് പോകാൻ പറ്റും. അപ്പൊ ആ ഒരു അപ്രോച്ചാണ് ഞാൻ ഇവിടെ സ്വീകരിച്ചത്.
6: ഓക്കെ, പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു കൗതുകം തോന്നും. ഇത് ശരിക്കും എത്രമാത്രം ശരിക്കും ഇത് യാഥാർത്ഥ്യമാണ്, ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഇത്രയും സർ അടുത്തിരുന്ന് പറഞ്ഞിട്ടും നമുക്കൊരു ഡൗട്ട് തോന്നും. ഇത് ശരിക്കും ഇത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത്, എന്താണ് അതിനുള്ളൊരു മറുപടി? എന്താണ്
7: പ്രാക്ടിക്കൽ ആണോ എന്ന് വെച്ചാൽ അത് നമ്മളുടെ വിൽ പവർ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യും, പിന്നെ മക്കളുടെ ഭാവി കൊണ്ട് കളിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫാമിലിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും. മറ്റുള്ള ആളുകൾ പറയാ ഇവനെ ഓൺലൈനിൽ ഇടുക വഴി ഇവനെ ഇവന്റെ ഭാവിയിൽ അത് ബാധിക്കും, കണ്ണിനെ ബാധിക്കും, അതിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇവരൊക്കെ പറയും പലരും സംസാരിക്കുന്നത് പിന്നെ അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ. ഗ്രാൻഡ് പാരന്റ്സിന്റെ ഓക്കെ, അവർ ആ ട്രഡീഷണൽ സ്റ്റൈലായിരിക്കും ചിന്തിക്കുന്നത്, ബാക്കിയുള്ള നമ്മൾ പിയേഴ്സ് സംസാരിക്കുന്നത് പോലും ഇങ്ങനെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതായിരിക്കും. ഇപ്പൊ ഒരു ഓൺലൈൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ 24 മണിക്കൂർ ഓൺലൈൻ ഇരിക്കല്ലേ ചെയ്യുന്നത്, ഈ കണ്ടന്റ് ഡെലിവറിക്കാണ് അവർ ഓൺലൈൻ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് എന്താണ് ഇവർക്ക് ആക്ടിവിറ്റീസും പ്രൊജക്ടും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ ഓഫ്ലൈൻ ആണ് ചെയ്യുന്നത്. അപ്പോ ഒരു 2-3 hours ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള സമയം അവർ ഓഫ്ലൈൻ ഫിസിക്കൽ ആക്ടിവിറ്റീസും മറ്റൊക്കെ ചെയ്യുന്നവർ കൂടി. അവരിത് ഹൈബ്രിഡ് കോൺസെപ്റ്റ് ആണ് ഇത് വരാൻ പോകുന്നത്, പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മള് ഡെയിലി ലൈഫ് 24/7 സ്കൂളാക്കി മാറ്റാൻ കഴിയും. നമ്മൾ ഈവൻ ഒരു ഷോപ്പിംഗിന് പോകുന്നത് ഇപ്പൊ ഇവിടുന്ന് ലുലുമാൾക്ക് ഷോപ്പിംഗിന് പോവാണെന്ന്, ആ ലുലുമാളിൽ ഷോപ്പിംഗ് പോകുന്നത് വേണമെങ്കിൽ നമുക്കത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. കാരണം അവിടേക്ക് പോകുമ്പോ എന്താണ് ഇപ്പൊ കുട്ടിയെ നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററേസ് പഠിപ്പിക്കണം, ബജറ്റിംഗ് പഠിപ്പിക്കണം. അപ്പൊ നമുക്ക് ഇത്ര മകനോട് പറയും ഇത്രയാണ് ബജറ്റ് ഉള്ളത്. അപ്പൊ ആ കുട്ടി അവിടെ പോകുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണം, അപ്പൊ ഏത് അളവിൽ വാങ്ങണം, ഇപ്പൊ വെജിറ്റബിൾ വാങ്ങണം, ഇത്രേ ബജറ്റ് ഉള്ളൂ. അപ്പൊ അവനൊന്ന് നോക്കാം വെജിറ്റബിൾ പേ, പിന്നെ അത്യാവശ്യമുള്ള വെജിറ്റബിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഉപ്പേരിക്കൊക്കെ ഏത് സാധനങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ അന്നത്തെ റേറ്റ് കുറഞ്ഞത് ഏതാ നോക്കിയാൽ മതി, അപ്പൊ അതിനനുസരിച്ച് അവൻ പ്ലാൻ ചെയ്യാം. ഇത് അവൻ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആൻ എഡ്യൂക്കേഷൻ, ലൈഫിൽ ലൈഫ് പഠിപ്പിക്കുന്നതാണ്. പുതിയ ജനറേഷൻ ആവശ്യമുള്ളത് പുതിയ രൂപത്തിലാണ്. അപ്പൊ അതിന് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള പാരന്റ്സിന് ഇത് ഡൂവബിൾ ആണ്.
6: കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കാം, അതാണ് അദ്ദേഹം സംസാരിച്ചു വന്ന കാര്യം. ഡോക്ടർ അബ്ദുൾ റൌഫ് ആണ് നമ്മളുടെ കൂടെ ഫൗണ്ടർ ആൻഡ് CEO മീം എഡ്ടെക്. റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Gaana.
6: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
8: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
6: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ, ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
8: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
9: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
10: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
9: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500499.
11: അതേ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
12: ആകെ സെഡാണ് മോനെ.
13: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
14: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
15: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
16: സുഖമാണി
17: യു ആർ ലിസണിംഗ് ടു
15: റേഡിയോ സുനോ 91.7.
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
3: Just feel like you're home.
5: In association with
18: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
6: എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കാം, പ്രത്യേകിച്ച് കുട്ടികളും പേരൻസും. ഡോക്ടർ അബ്ദുൽ റൌഫ്, ഫൗണ്ടർ ആൻഡ് സിഇഒ മീം എച്ചക്കിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം സ്കൂളിങ്ങിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അതിന് റിസ്ക് എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിലേക്ക് എത്താം എന്നുള്ള ഒരു പേഴ്സണൽ അഭിപ്രായമാണ് സാർ.
7: എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിക്കോളുന്നില്ല, വൺ ഫിറ്റ് ഫോർ ഓൾ എന്നൊരു സൊല്യൂഷൻ ഇല്ല. എനിക്ക് സൂട്ട് ആവുന്ന ഒരു പക്ഷെ നിങ്ങൾക്ക് സൂട്ട് ആവില്ല, നിങ്ങൾക്ക് സൂട്ട് ആവുന്ന എനിക്ക് സൂട്ട് ആവില്ല. പക്ഷെ ഇതിനൊക്കെ അപ്പുറം എന്താണ് നമ്മൾ കുട്ടിക്ക് എന്താണ് സൂട്ട് ആവുന്നത് നോക്കേണ്ടത്. ഞാനും നിങ്ങളൊക്കെ പാരന്റ്സ് ആണെങ്കിൽ നമ്മളെ ഇഷ്ടം അവരിലേക്ക് കിട്ടുന്നതിന് പകരം കുട്ടിക്ക് എന്താണോ ഇഷ്ടം അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് സമയം നഷ്ടമായാലും എന്താണ് കുട്ടിക്ക് ഇഷ്ടമുള്ള പാഷനാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവനാ ടെൻഷൻ ഒന്നും നേരിട്ടിരിക്കണല്ലോ. ആ ഒരു അപ്രോച്ചിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യമുള്ള പേരൻസിന് ഇത് നന്നായിരിക്കും.
6: ഓക്കെ, പേരൻസ് എന്തൊക്കെ മനസ്സിലാക്കണം ഇങ്ങനൊരു അഥവാ ഒരു ഒരു മാറ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേരന്റ് ആണെങ്കിൽ പേരന്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം?
7: പേരന്റ് ഒന്നറിയേണ്ടത് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിറ്റിസിസം വരും. രണ്ടാമത്തത് നമ്മളും എക്സ്പ്ലോർ ചെയ്യണം. കാരണം വെച്ചാൽ ഇതിനൊരു ഒരു നമ്മളിപ്പം ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇതിനില്ല. നമ്മൾ ചെയ്ത് പഠിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഐട്രേറ്റീവ് വേലി, ഒരു കാര്യം ചെയ്യും അപ്പൊ അതിനോട് മിസ്റ്റേക്ക് കാണും, അത് കറക്റ്റ് ചെയ്യും, വീണ്ടും കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്പൈറൽ വേ ഓഫ് ലേണിംഗ് ആണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പൊ ഇതിന് ചെയ്യുമ്പോഴത്തിനെല്ലാം സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്, നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് ഇടും വേണം, മക്കളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ എഫേർട്ട് ഇടും ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളൊന്നും.
6: ഓക്കെ, ലൈഫിൽ റിസ്ക് എടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാ, അത് കുട്ടിയാണെങ്കിലും പേരന്റ് ആണെങ്കിലും നമ്മളെ ഇപ്പൊ കേട്ടുപോകുന്ന ആരാണെങ്കിലും.
7: അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്, റിസ്ക് എടുക്കണോ വേണ്ട എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അനുസരിച്ചാണ്. ഇപ്പൊ ഞാനിപ്പം പഠിച്ചിറങ്ങിയിട്ട് എനിക്കൊരു ജോലി കിട്ടണം, കംഫർട്ടബിൾ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ വലിയ റിസ്ക് ഒന്നും ഇല്ല. നമ്മൾ ഒരു ഒരു രാവിലെ വരുന്നു, നമുക്ക് മന്ത് എന്ത് കിട്ടുന്ന ചെക്കിന്റെ ഇത് മാത്രമേ നമുക്ക് അവിടെ നോക്കേണ്ടതുള്ളൂ. പിന്നെ അതിന്റെ ഒരു സെക്യൂരിറ്റി മാത്രമേ നോക്കേണ്ടതു. അവിടെ ഹൈ റിസ്ക് ഇല്ല. നേരെ മറിച്ച് ഞാൻ പഠിച്ചിറങ്ങുന്നു, ഞാനൊരു എന്റെ പാഷൻ എന്ന് പറയുന്ന ഒരു ടീച്ചർ ആവുക അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല ഡോക്ടർ ആവുക എന്നല്ല, എനിക്കൊരു എന്റർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് എടുത്തേ പറ്റൂ. അപ്പൊ ആ റിസ്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വെറുതെ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയമുണ്ട്. അതേതാണ്, ഒരു 20s and 30s ഇടയിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. ഏറ്റവും സൂട്ടബിൾ ആയ ടൈം അതാണ്. ആ അവിടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയിലിയർ ആയാലും തിരിച്ചു വരാൻ സമയമുണ്ട്. നമ്മൾ ഫാമിലി ഒന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങുന്നേ ഉള്ളൂ തിരിച്ചു വരാൻ. അപ്പൊ ഒരു 35-40 അങ്ങോട്ടേക്ക് റിസ്ക് എടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. പക്ഷെ എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല, എടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ റിസ്ക് എടുക്കാൻ ഏറ്റവും നല്ല സമയം 20s and 30s. അപ്പൊ ഇങ്ങനെ കസ്റ്റമൈസ് ആയ എഡ്യൂക്കേഷനിൽ വന്ന കുട്ടികൾക്ക് 20s എടുക്കാൻ വളരെ സുഖമാണ്. ഞാൻ പറഞ്ഞു എന്റെ മുമ്പ് 17 തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവന് റിസ്ക് എടുക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, 10 അവന് റിസ്ക് എടുക്കാൻ സമയമുണ്ട്. അപ്പൊ നന്നായിട്ട് അപ്പൊ കലങ്ങി തെളിയാൻ ഒരു സമയം കിട്ടും. അപ്പൊ ആ ഒരു അപ്രോച്ച് സ്വീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും.
6: ഓക്കെ, അപ്പൊ പിന്നെ സാറിന്റെ ഒരു സ്ഥാപനം മീം എന്ന് പറഞ്ഞ പേരിലാണ് എത്തുന്നത്, അതിന് തുടക്കമിട്ടിട്ട് എത്ര വർഷമായി, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
7: മീമെടെക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ മദ്രസ എഡ്യൂക്കേഷൻ തുടങ്ങി വെച്ച സ്ഥാപനമാണ്. പക്ഷെ തുടങ്ങിയിട്ട് 5 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും കോൺസെപ്റ്റിന്റെ 10 വർഷത്തെ അധികം പഴക്കമാണ്. 2014 ഞാൻ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്തായിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2000 മുതൽ 2014 അവസാനം 15 വരെ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ എന്റെ പാഷൻ ഏരിയ അതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 15 ആയപ്പോൾ റിസൈൻ ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേടാ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവർ യു എസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓൺലൈൻ അക്കാദമിയെ കുറിച്ച് ആലോചിച്ചു. ഒരു ബിസിനസ് ആയിട്ടല്ല, ഒരു സോഷ്യൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് ചെയ്തത്. പക്ഷെ അന്ന് ഇന്ത്യയിലൊക്കെ 2G ആയതുകൊണ്ട് തന്നെ അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ 2016 അതും ഫെയിലിയർ ആയി. 2019 വീണ്ടും ചെയ്യുന്നത് തേർഡ് അറ്റംപ്റ്റ്, നെറ്റൊക്കെ റെഡി
6: ആയിട്ട്
7: അത് വിജയിച്ചു. അത് വിജയിച്ചു കുറച്ച് മുന്നോട്ട് പോയപ്പോ പിന്നെ കോവിഡ് വന്നു, പിക്ചർ മാറി. 2020 ഒഫീഷ്യലി ഞാൻ മീ മെട്ടെക് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കോൺസെപ്റ്റ് ആദ്യം ഉണ്ട്. 2020 അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോ 5 വർഷം കഴിഞ്ഞ 6ാം വർഷത്തിലേക്കാണ് കമ്പനി
6: പോയിക്കൊണ്ടിരിക്കുന്നത്.
7: നമുക്ക് ഏകദേശം 45 രാജ്യങ്ങളിൽ നിന്നായിക്കൊണ്ട് ഒരു 70,000-ത്തിലധികം കുട്ടികൾ നമ്മളെ ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞ ആളുകളുണ്ട്. ആ ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആയിരുന്നു.
6: ഈ പറഞ്ഞ സാർ സംസാരിച്ച പോലെ തന്നെ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി AI റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ ഫ്യൂച്ചറിൽ വരാനായിട്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡ് വെച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഇനി ഭാവിയിൽ സംഭവിക്കുക?
7: ഇപ്പൊ AI എന്ന് പറഞ്ഞ ഒരു ബസ് വേർഡ് ആയിരിക്കാണ്. അപ്പൊ എല്ലാ ആളുകളും നോക്കണം, എല്ലാ കുട്ടികളടക്കി AI ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നല്ലത് തന്നെയാണ്. ടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ് മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂട്ടുന്നുണ്ട്, നമ്മുടെ ലിവിങ് സ്റ്റൈലൊക്കെ മാറുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോ പിന്നെ അത് ഒരുപാട് അഡ്വാൻറ്റേജസ് അത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് അതർ സൈഡ് ഉണ്ട്. ഈ അതർ സൈഡിനെ കുറിച്ച് ആരും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ എല്ലാവരും പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ വരാൻ പോകുന്നു എന്ന് പറയുന്ന സാധനം AGI ആണ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് പറയുമ്പോൾ ഏകദേശം ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മെഷീൻ. ഈ ഇന്റലിജൻസ് കൊണ്ട് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതും കഴിഞ്ഞ് 2035-40 ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വരും എന്ന് പറയുന്നു. ഈ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ആണ് സൂപ്പർമാൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോ ഒരു 1000 മനുഷ്യന്റെ ചിന്തയൊക്കെ ഒരു ഒറ്റ മെഷീനോട് ചെയ്യാൻ കഴിയുന്ന ആലോചിച്ച് നോക്കും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ ഇമ്പ്രൂവ് ആവും. പക്ഷെ അവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് മെഷീനുകളായിരിക്കും, അല്ലെങ്കിൽ അൽഗോരിതങ്ങളായിരിക്കും. നമ്മൾ പറയുന്ന എത്തിക്സ് ഉള്ള AIക്ക് AIയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന ടെക്നോളജി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഹ്യൂമാനിറ്റി, നോട്ട് ഫോർ കൺട്രോളിംഗ് ദ ഹ്യൂമൻ. ഈ ഒരു പോളിസിയിലാണ് നമ്മൾ AIന്റെ ഫ്രെയിംവർക്കിൽ വർക്ക് ചെയ്യേണ്ടത്.
6: കുട്ടികളും AIയും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ തന്നെ ഓൾറെഡി അവർ തന്നെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇപ്പം ഏത് ചാറ്റ് ബോട്ട് ആണെങ്കിലും അതിനെ കുറിച്ച് അറിയാം, ലേറ്റസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് അറിയാം. കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
7: അത് വളരെയധികം ആവശ്യമുണ്ട്. ഏജ് അപ്രോപ്രിയേറ്റ് ആയ രൂപത്തിലേക്കാണ് ഇത് പോവേണ്ടത്. ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 2ാം ക്ലാസ് മുതലെങ്കിലും ഇതിൽ കുട്ടികൾക്ക് ഇതിന്റെ ഒരു AI ലിറ്ററസി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ലിറ്ററസി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു AI ലിറ്ററസി എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലും മറ്റുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇതിനോടൊപ്പം വളർന്നു പോകാൻ കഴിയും. പിന്നെ AI തന്നെ, അതായത് AI വരുമ്പോൾ നമ്മൾ കുട്ടിയുടെ ബ്രെയിനിന് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പൊ കുട്ടിയെ ഇത് ചെയ്യേണ്ടതാണ്, കുട്ടിയെ കൂടുതൽ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ഈ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം AI യൂസേജ് വരേണ്ടത്. അല്ലാതെ കോപ്പി പേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ ബുദ്ധി നഷ്ടപ്പെടുത്താനും ഇതാകുക. അപ്പൊ കോപ്പി പേസ്റ്റ് അപ്രോച്ച് അല്ല വേണ്ടത്, ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് അപ്രോച്ചിലേക്കാണ് നമ്മൾ ഈ AI കൂടി കുട്ടികളെ കൊണ്ടുപോകേണ്ടത്.
6: ഓക്കെ, കുട്ടികളുടെ ഒരു ഗോൾ സെറ്റിംഗ് എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ സംസാരിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ്?
7: തീർച്ചയായിട്ടും അതിലേക്കാണ് പോവേണ്ടത്. ഒരു ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ അതിന് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരു കോമൺ എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. ഒരു കരിക്കുലം ഉണ്ടാകും, അത് നമ്മൾ ഇപ്പൊ ഒരു ക്ലാസ്സിലേക്ക് 40 കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ അവിടെ ബ്രൈറ്റ് ആയ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ബ്രൈറ്റ്, അല്ലെങ്കിൽ മറ്റൊരാളുകൾ മിഡിൽ, അല്ലെങ്കിൽ മണ്ടന്മാർ എന്ന രൂപത്തിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന രൂപം കാറ്റഗറൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. ഇത് ഈ കുട്ടികൾ എന്തുകൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മണ്ടന്മാരാവുന്നു നോക്കി കഴിഞ്ഞാൽ ഇവർ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇവർക്ക് നമ്മളെ ഈ ഡെലിവറി മോഡ് ഓഫ് ഡെലിവറി ശരിയല്ല. ഈ X എന്ന കുട്ടിക്ക് സൂട്ടബിൾ ആയിരിക്കും, Y എന്നത് സൂട്ടബിൾ അല്ല. അപ്പൊ X ബ്രില്യന്റ് ആയി മാറുന്നു, Y അവിടെ പൊട്ടനായി മാറുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ അപ്പൊ അതിന് അതിന് അതിന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമൺ എഡ്യൂക്കേഷൻ പ്ലാനിനൊപ്പം തന്നെ ഓരോ കുട്ടിക്കും ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഐ ഇ പി എന്നൊക്കെ പറയുന്ന ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ അല്ലെ ഇൻഡിവിജ്വൽ ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കണം. അത് ആ കുട്ടിയെ പ്രോംപ്റ്റ് ചെയ്ത് തന്നെ ഉണ്ടായി വരേണ്ട സാധനമാണ്. അപ്പൊ അത് അത് ഈ ഐ ഇ പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഓരോ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ തരും. പക്ഷെ എ ഐ വരുന്നതോടെ അത് കോസ്റ്റ് വളരെ കുറയും. ഒരു എ ഐ അസിസ്റ്റന്റും ചാറ്റ്ബോട്ടും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അവന്റേതായ പാത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഈ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാനിലൂടെ കൊണ്ടുപോയി കൊണ്ട് കുട്ടിക്ക് ഒരു പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ പാത്ത് വേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഗോളും എല്ലാ കാര്യവും നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ത് പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക, പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ആ ഒരു രൂപത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കുട്ടികളും മിടുക്കന്മാരായിട്ട് വരും.
6: ഓക്കെ, ഇതെല്ലാ കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുട്ടികൾ തമ്മിലുള്ള കമ്പാരിസൺ. എനിക്ക് ഏത് ജനറേഷൻ ആണെങ്കിലും അത് പേരൻസ് ഇടക്കിടക്ക് ചെയ്യുന്നുള്ള പോലെ തോന്നാറുണ്ട്.
7: അത് അത് അത് ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലേ എന്റെ കഴിവല്ല നിങ്ങളെ കഴിവ്.
6: ഉറപ്പായിട്ടും.
7: അപ്പം എന്നെയും നിങ്ങളെയും കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് പിന്നെ ഒരു ആപ്പിളും ഒരു ടൊമാറ്റോയും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? രണ്ടിന്റെ ടേസ്റ്റ് ആണ് വ്യത്യാസമാണ്. കാണാൻ ഒരു പക്ഷെ ഒരു രണ്ടു
6: മൂന്നിലായിരിക്കും.
7: പക്ഷെ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് വെച്ച് ആപ്പിളിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ടൊമാറ്റോയെ അനലൈസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ഇതേ അവസ്ഥയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആപ്പിളിന് ആപ്പിളിന്റെ വഴിക്ക് വിടുക, ടൊമാറ്റോയെ ടൊമാറ്റോന്റെ വഴിക്ക് വിടുക. ഇതുപോലെ തന്നെ ഓരോ കുട്ടി അവന്റെ കഴിവ് ഏതാണോ ആ വഴിക്ക് കുട്ടികൾ വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും മിടുക്കന്മാരാവും.
6: തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും എല്ലാ രീതിയിലും മിടുക്കന്മാരും മിടുക്കികളും ആവട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം താങ്ക് യു സർ, ഡോക്ടർ അബ്ദുൾ റഹൂഫ് അദ്ദേഹം ആയിരുന്നു നമ്മളുടെ കൂടെ സംസാരിച്ചത്. അപ്പം സാറിന്റെ എല്ലാ സംരംഭങ്ങൾക്കും നമ്മളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
7: താങ്ക് യു സോ മച്ച്.
6: മീം എടെക് ഫൗണ്ടർ ആൻഡ് സിഇഒ ഡോക്ടർ അബ്ദുൾ റൌഫ് ആയിരുന്നു നമ്മളുടെ കൂടെ ഇത്രയും സമയമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തു. അങ്ങനെ ഈ ആഴ്ചയിലെ സ്മാർട്ട് ടോക്ക് എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് കൂടുതൽ കൂടുതൽ ആശയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
16: This is Radio Suno 91.7 FM, Qatar's favorite radio station.
19: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
20: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
21: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
22: ചെന്നൈ ബീറ്റ്സ്
23: of the hour in the art of podumakolanda.

0: Smart Talk.
1: Brought to you by
2: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
1: like you're home. In association with സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
1: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.

0: ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
1: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ, ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
2: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
3: ഞാനും
2: റേഡിയോ സുനോ 91.7.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ്
3: വേണ്ട, മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
4: അയ്യോ പ്ലീസ്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
3: Hi, ഞാൻ നിങ്ങളുടെ മിയ.
4: You're listening to Radio Suno
3: 91.7

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി
1: മർഷാദ്.
0: റേഡിയോ സുനോ 91.7.

റേഡിയോ സുനോ 91.7 FM. Cutter's favorite radio station.